ഹമ കശ്വരും ഒയാമതുകെ വകുത കീ അന്നാനേ ഇച്ചകെ എയാമെതു ശക്ക് നെത്തെ എഹനെ കമകു മീസകും കുരെ ഗിന മീഹും ഈമാനൻ വെത്തെ.

0: ഫർഹാദ്ഗെ അട് ദിവഹി എഫ് എം
1: ദിവഹി എഫ് എം
0: ദിവഹി നായകു
2: മോദിയ എക്കെ മെഗാഹാർട്സ് ദിവഹി എഫ് എം
3: രീതി അപതു വെസ്റ്റ് രീതി